0: അനെ കൊയ്യാന്ന് ഒയ്യാന്ന് അനെ കൊയ്യോണു ഒയ്യോണു ഏ അവനെ കൊവാവെ ഒന്നി കുടേ കിന്നിയോ ബാബാരെ നിത്തമ്മ ഇയ്യോ നിയോ ഇയ്യോ സോട്ട് ഇയ്യോ താഫി സെബെഹു എരിപ്പെ അലെ ഗ്ബേ സിനു ഓറും അലെ ഗ്ബേ സിനു അപ്പെക്കാ കാ ഗ്ബേലെ നാ കോലെ ബാ ജണ്ടാ കോലെ ബാ ഗ്ബേ ദാദാ ṣùgbọ́n tá a bá wá ní ádámì lórí kí ni ó ṣe o ìkúdénú. Ẹgbọ́n ìkejì báyìí. Ewéko abẹ́ ìrókò ajó ni má farahan ni. Ewéko abẹ́ ìrókò ajó ni má farahan ni kí ni o. Bí ẹni wípé ojú ọ̀nà ò ṣe dáadáa ojú pé ọ̀tá ọ̀dá o. Hello, ẹ ti wọlé o.
1: Hello,
0: ẹ kúrọ̀ lẹ́
1: o. Ọjàre.
0: Prince àbí. Yọ̀dà fún yín. Iyọ̀ ni mo ti sọ́yún ìta wá ní ká ní ewéko abẹ́ ìrókò ajó ni mọ́ farahan ni kí ni.
1: Ẹ farabalẹ̀
0: ẹ ṣeun. Ewéko abẹ́ ìrókò ajó ni mọ́ farahan ni.